സർവങ്മാനേ സർവം പ്രാണം സർവം ത്രാണം സർവം ഭഗുതാ സർവം ജഗുതാ സർവം ദേവം സർവം ദേവം സർവം കാലേ സർവം പാലേ ഗുരുവാല ശാന്ത പ്രസാദ ആദരൂപനാഥ മൂർത്തയോ പ്രഖപാർ സർവമാന്തരമാൻ ദേവ ബേവാദുദാരു സർവപാലക സർവകാലകോ സർവഗോപന കാല ജത്ര തത്ര ജത്ര രാജീയൂതരുപ്രസാലു നാമ ജാജ്യാകൂപ്രംഗനേഹോ ആദപ്രഖുദാർമൂർത്തയോ നാദശേഹോ ദേശാർണപേഷ്യാകൂപ്രഹ്നരാഘു ചത്ര തത്ര ദിശാവിഫലോ നരാഘു നാം കാമീൻ ഭഗതാമുന ജാഹി സർവമാൻ സർവധർമാൻ സമാൻ തദാഹി.

അതേ യോനി മോനിനാർ അഗ്നിരംഗേന്ദ്ര രൂപേന്ദ്രേഖേ അകർമ്മങ്ങ ബർമ്മങ്ങ അഗഞ്ചയ ലേഖേ ഭുജംഗ പ്രയാതി ശാന്ത നമാതുൽ പ്രണാമേ സമാതുൽ പ്രണാസേ അഗഞ്ചല നാമേ സമാതുൽ നിവാസേ നിർകാമംഗ ഭൂതേ സമാതുൽ സ്വരൂപേ ഗോ കർമ്മംഗ പ്രണാസി സ്വധർമ്മംഗ ഭൂതേ സദാ സച്ചിദാനന്ദ സദ്രംഗ പ്രണാസി ഗ്രീമലുക നിന്ദാ സമാതുൽ നിവാസി അജയവ ഭൂതേ വിജയവ ഗ്രീമേ ഹരിയം കരിയം കരിമ രഹിമേ ചതുർചക്രവർത്തി ചതുർചക്ര ഭുക്തേ സ്വയം ഭവ സുഖം സർവദാസ